0: ബബി ജി മേരി വാസ് ഡ്രാമയോ ഉണ്ടാ കോ മൈന ഗാണാ ലാ ലാ ജിന്നി ദേര ആവാസ് നീ മേരി സെറ്റിംഗ് ഹോ ജീ ഓനി ദേ
1: ഹലോ ജി
0: ബബീ ഹലോ ജി കിട്ടി ഹലോ ബബി ജി സുണ രേ ഹോ മെനു ബബി ജി ਤੁਹਾਡੀ ਆਵਾਜ਼ ਜਿਹੜੀ ਹੈ ਨਾ ਉਹ ਮੁਕੇਸ਼ ਪੱਗ ਦੋਸਤੋ ਸਾਡਾ ਨਾ ਕੰਟੈਕਟ ਨਹੀਂ ਹੋ ਰਿਹਾ ਆਪਸ ਵਿੱਚ ਤੇ ਮੈਂ ਉਨੀ ਦੇਰ ਗਾਣਾ ਲਾ ਗਾਣਾ ਲਾ ਬਬੀ ਜੀ ਸੁਣ ਰਹੇ ਹੋ ਮੈਨੂੰ